ദേവരൻ കലേഗ് ഫാന ജദൽ കൊഫിനം ഫഹ കലേഗ് ഫാനു വിദാൽ വാഷ് ത്യബ മീഹും ഖുറാ ഖന്ത അല്ലാഹു ദനവടുകത്തുംബൊടേ.

ഇരുതക എബഹി ഹദുയു കതലുമായി ഉദുഹിയ കതലുമായി ഹജ്ജുഗ അമൽതകായി എനു വെസ് ദീനി അമൃതക മാകും ഹിതാ മീഹാ ദന്നാഷ ഫഹ എകന്തവനി ഹിത്തവ തഖ്വാ വിരകംഗ തരേന്നേ.

0: അംഗാദീ ഉംഗന്നാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെദുവെരികം മായകോ
0: എക്വെരികം മായകോ
1: ഏരുവെസ് മിഹാരുവെസ് റയിതുന്നായകോ റയിതുന്ന എംമിഗാതുഗ ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ്